അന്ന് ഹെമി കത്തി ഒപ്പുകല്ല തീയണ്ണേ സനാത് കറിയ തീയണ വിശ്വവിദ്യാലയത്തേക്ക് സംബന്ധമില്ല നിങ്ങൾ ഹറിയിട്ട് ഹറിയണോ കേള എന്റെ സത്യം അപ്പൊ മേഘന ഫെഡ്ന ഓത്തശീൽ ദന്ന കിയണ ഓണം കിനെക്കൂടെ മേഘന സിയാക് തഹാറു കരാറിന് മേഘ ഹറിയിട്ട് ഹറിയണോ കേള വെടി ഹിട്ടേക്ക് നാ ഔറു ദഹാട്ടർ വെടി ഓണം കിനെക്കൂടെ മേഘ ഭാവിച്ച് കരാൻ പുളുവാൻ ക്രീഡകേക്ക് വേണ്ട പുളുവാൻ വൃത്തിക്കേക്ക് വേണ്ട പുളുവാൻ ഗൃഹണിയാക്ക് വേണ്ട പുളുവാൻ ശല്യ കർമ്മയ്ക്ക് ദാങ് മേവലാവി അസുഖ ലബന കിനെക്ക് വേണ്ട പുളുവാൻ ഈ ഓണം കിനെക്കൂട്ട് ഹറിയിട്ട് ഹറിയണോ ഫെഡ്ന ഓത്തശീൽ ആക്റ്റീവ് പ്ലസ് അനിവാര്യം റുപ്യാസായി ഇവകേ മതക്കരണോ ജാതിക ഉത്തരായ മണ്ഡലി റട്ടയ സംവാദന കാര്യാൻ വലുതി ദിനദായകത്ത് റട്ടയ സംവാദന കാര്യാൻ കീല കൂവാമ അറമുതൽ രസാക് വേണുവേൻ വക്കുകടു അറമുതൽ ഇട പശ ശ്രമവാസന ഇട പശ ഗോവീൻ വേണുവേൻ തീയണ കൃഷികാർമ അറമുതൽ ജനാധിപത്യ അറുമുതലിൻ അടുവാദം ലാബി ദർവാൻ വിനുവിൻ അധ്യാപന വിനുവിൻ ലബാദിന ദായകത്തൻ വലതി ജാതികൾ ഉത്തരായ മണ്ഡലി അളവി നിയോജിത്തീൻഗെ തിന്നോ അടുവാദം ലാബി പൗൽ ഏഹായിട്ട് ആവശ്യക്കുന്ന അധ്യാപനിക്ക് ഈ ദായകത്വ മുതൽ ആവശ്യക്കുന്ന പരിത്യാഗ ഉണുസും കാലുകൊണ്ട് തത്തിട്ട് സഹായ ഇതിരിയെത്തി എന്റെ തീന എല്ലി നോക്കട്ട് ഗലപ്പിന് വിധിയിട്ട് റത്വീമത്തേക്ക് ഷീട്ടക റത്വീമത്തേക്ക് ഗേത്തുള്ള ഉണുസും ലൊക്കുവടെ ധനത്തിവിന്ന് മെറ്റിലേറ കദ്ദാലേക്ക് കൺട്രോൾ കരാൻ നേകൊള്ളാണ്ട് പുലുവാൻ കമാക്ക് ലഭ്യത തീയണോ ഇവകേ ജലവികർഷക ആലീപ്പിനെ നിസാ ഷീട്ടക പരിസംഗനോ പെനുവ പരിസംഗനോ മേ ഹെമദ്ദേമ റൈനോ റൂഫിംഗ് നിസാ റൈനോ റൂഫിംഗ് പ്രീമിയ കീന ഷീട്ടകയാണ് അപ്പീ മതക്കരേ.

0: ഏ സിന്ധു ഞാനേതോ പാട്ടിക്കൊക്കെയാണ്
1: ഡാൻസിംഗ് ഗ്രൂപ്പ് മ്യൂസിക് നവ്യ വിനാടി പണസത്തായ പിയാർന്ന കല്ലത്ത് കിരി വീതുറു അക്രസ ബലൻ ഒബട് ശുഭ ദിവസ അമാസാങ്ക്
0: മമാനു
1: യന്നി
0: യാങ് യാങ് അത്
1: സിന്ദുദാലേ
0: നേതാങ്ങി തിബേ
1: നേ നേ കമർഷ്യൽ ടിക തിന പ്ലേ കല്ലേ
0: ഹാ
1: മേടിക പ്ലേ കല്ലേ നേതം പടിയം കേ പേ
2: NLP ഹദഹന ലങ്കാവേ വെഡിമ തേകി ദിന തേകി അവസ്ഥ വെഡിമ ലുത്രയ NLP ഹദഹന ഒബത് അദമ NLP ഹദഹന ബലാ ഗന്ന ഒയാട വിഷ മദ്രവ്യ ഭാവിതയൻ ഇവത്വെന്ന ഓണത് ജീവിതയ അലുതെൻ പടങ്കന്ന ആസത് എഹനം മേക ഒയാ ഗന്നം ഓണ കോൾ എകക് 19:27 കഥാ കരന്ന റാട്ടം എക്കട്ട് ജാതിക മേയുമ
3: മമനന്ദ മാനം റിലാക്സ്
4: ഓണമ
5: സന്ധി വേദനാവകട പ്രബലമ വിദ്യാനുകൂല വിസന്തമ ഓതുശീൽ ആക്ടീവ് ക്ലാസ്
6: රථවාහන තදබදයක් ඇති අවස්ථාවක අපරීක්ෂාකාරී ලෙස ධාවනය නොකරන්න.
7: සුබ ගමනක් පරිස්සමින් කිහිල්ලෙන්න.

ശക്തിയാക്കുമെന്ന് ഒബ് ദിനവാർ തന്നിധാനെ വിലതീകൻ ഒബ് കോട്ടിപ്പറ്റിയേക്കുവാൻ

0: അത്രയും വിനാടിയെ കൊലഹായ് വിനാവ് സുബസന്ധ്യാവാ ഖമോട്ടും സുബസന്ധ്യാവാ ചാറു
1: സുബസന്ധ്യാവാ ഗുഡ് ഈവനിംഗ്
0: ഗുഡ് ഈവനിംഗ് ഖേലാബി വേട പടങ്കാൻ ലാസ്റ്റ് വിനാവ് ഈവനിംഗ് ഡ്രൈവ് വെക്ക് അത് അത് ബഹുമ വിശേഷ
1: ദിവസം
0: വിശേഷ
1: ദിവസ
0: തറങ്കാവലിയെ ഫലം വാട്ടേ തറങ്ക അത ദിവസം
1: പിന്നെ
0: തറങ്കാവലി അത്തേക്ക് കൊടാക്കുവലായിരുന്നു മേവനക്കോട്ട് ഞങ്ങൾ തറങ്കലി ആപാദിച്ച് കടയൊത്തു മേവനക്കോട്ട് അവസാന കല്ലേ തേവനാട് തവമാത് കഥാകലാണോ
1: അനൂതനായി പഹായി അനൂതനായി ഹതജ ആകെ വാട്സ്ആപ്പ് മെസ്സേജ് മേ പെത്തിട്ട് വന്നോ.

0: മാനവീയ പ്രേമയെ സൗന്ദര്യാത്മകവ്യമെന്ന് സന്തതിയധാര സംഘാതരനൊപ്പ് അത് സന്തതിയധാര വേണുവൻ ഗൗരവനീയ സഹഭാഗിത്വയ ശ്രീചാവർത്തനപുര വിശ്വവിദ്യാലയ സിംഗള സഹജന സന്നിവേദന അധ്യയനാശയ ജ്യേഷ്ഠ കഥിക ആചാര്യ ആചാര്യ ഹൻസുമാല റെഡ്ഡി കഹപ്പല് അപ്പിയ സിംഗള ചിത്രപാട്ട് ഗീത കഹാനി ഇലങ്കിട്ട് നിലസുവ ചിത്രപാട്ടെ ദസഹത്ത ഹായ് വസരതി തിരകത്തവനു മീ ചിത്രപാട്ടേട്ട് മിൽട്ടൻ മാലവരജി സമക ആഞ്ചുരൻ ഗുണത്തിലേക്ക് ഗായനാക്കല ഗീത ഗീതലേന കർണാട അഭയസേഖരൻ സരദസനായകൻ സംഗീതയ അപ്പൊ വിരാമേറ്റ കലീൻ അഹുവ വനം പെരറ ഗാനാക്കല ഗീതയതി തനക്കഹുന കന്തു ഹെൽ മതിൻ ഗല ആ ഹിമവൻ സിഹിൽ ദിയൻ കേല മീ ഗീതയതി കേന കന്തു ഹെൽ മതിൻ അതി എമി ആദരേ സോയ
1: മീരു പെ മദിരാവേ നുഹുരു രസദനുനാവേ മേ ബൊന്നി പെ മദിരാവ ക മിഹിരി ഹബൈ എ രസേ നുഹുരു മീട കലിൻ ബീല നേ കരി മീട കലിൻ കിസിമ കനക്ക ക പ്രേമം ബെദുനി നേ കീന ക മേ വിദിയകട കീല തിനു ഹബൈ എ സത്സരേ രൗ ദീല ദേസമന പിരില തീന ഏകേ ദരന സംഗീതമേ ഹഗീമ സതുട സതുടൻ ഹേതു നേ പ്രമുദിത അയ പ്രമുദിത വെലാ തീനവ മീകേ മേ ഹോർമോൺ പ്രതിക്രിയാവ സിദ്ധ വെനവ പ്രേമയേ കീന ഹഗീമ അതിവീമത് എക്കല ഏ നിസാ മ കിയന്നേ ഏ ദെതോൽ പെതി പുബുദാല പിയും പഹവീദാല ദെനതേ നിൽമിനി ലലവണ്ണ മാ നലവ സന്ദുരേ പ്രേമേ പ്രമുദിത വെനകൊട്ട പുരുഷയാഗേ ഹിത പിനവന രൂപേ സതു ഗഹനിയഗേ എഹിതിയൻ ദക്കിന്ന കമതി വെന്നേ സുന്ദരത്വയ വിതരമൈ തി മേ ലസ്സന വചന വലി കരുണാരത്ന അഭയസേഖര കിയന്നേ അയഗേ പ്രതിജ്ഞാവ അയഗേ പലവിനി വാക്യ വെന്നേ മമ പ്രേമേട ആഗന്തുകൈ ഓഹ് കേനവ ഏ ആഗന്തുക കാമ പ്രശ്നയക് നേ ഒബേ സുന്ദര രൂപേ സുന്ദര മുഹുനെ ഏ സ മഗേ ഹിത കമതി ദേവൽ ഒബ സതുവ തിയനവ ഏ വൈൻ മഗേ ഹിത നലവണ്ണ ഒബട പുലുവൻ കേല കന്തു ഹെൽ മെദിൻ എദി എമി ആദരേ സോയാ കേല തമൈ ഓഹ് കിയന്നേ മേ ഇസലകകവ കന്തു ഹെൽ മതിൻ ഗലാ ഹിമവൻ സിഹിൽ ദിയെ നെഹവി ഗിയാ ദനെ ദൻ മസിതേ നിയുസുസു തമ ആദരേ കരന കേനാവ ദക്കാ മതി വെച്ച സതുട ഹരിയട അര കന്തു ഹെൽ മതിൻ ആവ സീതല വതുര ഇരക് വഗേ ഹദവതര ദനുന ഏ ഹാ സമാന ഏ ദക്മ സഹ ഏ ഹസരലി വിന്ദിന ലബീമ മെതനേദി കിയന്നേ മേ സിയലു ബാധക മെദീൻ ഹോയാഗരേന ആദരേ കേല എക്കമ കന്തു ഹെല പാവിച്ച് കല തീന അർത്ഥ ദെക്കാ കിയന്ന ഏ ആദരേ ഹോയാഗന എൻ ഏ ആദരേ ലബെനവനം ഏ സിയലു ബാധക വൾട്ട മൂണ ദീമേ ഹക്കിയാവ തമൻ സതുയി കിയനക തമൈ മേ പെമ്മതാ കിയന്നേ എത്തക്കൊട്ട ഏയ ഗഹനു പാവുവനേ കേല തീതന സിഹിനെൻ പെതുസേ വസ്തുവക് ദൻ തിയേ ഹിമിവീ മകേ കിയ ഏക കിയപു ഗമം ഹിതനോ മെച്ചര ബാധക കാം കട്ടലു മെദ്ദി മാവ പ്രാർത്ഥനാ ക്രമിൻ എനവാ നം മെയാ തമൈ മഗേ ജീവിതേ ഹംബിനെ എക്കമ എക്കിനാ കില ഹിതന്ന ഗേണു സിത് പെലമിനവ അവസാനേദി ഇതിൻ ഏകടമ നവതീമ തീല ഗിയാമ ഐ മങ് ഒബഹലങ്ങ നതരൂനേ കില പ്രശ്നേ ഹണ്ടത് ഇട തീനവ നമോത് മേ ഏ പ്രേമി ഹസരൽ അമാദിയേ തിസരുൻ തെമി ഗിയേ കില കിയാന്നേ ശാരീരിക വാത്മേ പ്രതിക്രിയാവ ദനില ഇവരൈ എഹിന്ദൈ ഓഹു കിയാന്നേ റൺവൺ ലതാവേ അര കനക വർണ്ണ ലതാവ തീന ഇന്ന ലാങ് വീസുദേഹിനിയേ കേല ദിവാ രാത്രിയമേവ പ്രാർത്ഥന കരണേ ഹെങ്കിനെമ്മൈ

0: മാനവീയ പ്രേമയ സൗന്ദര്യാത്മക വ്യമന സന്തതിയ ധാരമേ അത് സന്തതിയ ധാര അപ്പൊ സുന്ദര ഹാമോവേം ആചാര്യ ഹാൻസമാല റെഡിക്ക പോലെ സമക്ക് ശ്രീജാവർദ്ധനപുര വിശ്വവിദ്യാലയ സിംഹല സഹജന സന്നിവേദന അധ്യയനാശയ ജ്യേഷ്ഠ കഥികാചാര്യ തുമ്യാക് അയ അപ്പൊ കസോൻ കൽഹാരഗാനി ഗീത കഹാനി ലങ്കിട്ട് വൈദ്യർ അനിൽ ജയസേന ഗീത ലിയാന്നി നവരത്ന ഗമകീയ സംഗീതവത്കലെ കസോൻ കൽഹാരഗി ഹാന്തിൻ അപിട്ട മെഹിമ എഹനവാ മീ കലിൻ ഗീതത്തെ അപ്പൊ കൊമ്പത് മേക്ക് സംബന്ധ കരകാന കലിൻ ഗീത ഇതിൽ ലക്ഷ്മൺ വിജയശേഖരൻ കിയനവാ മാ ഏ അതീതയെ ഏഹമുലാ വില പിതു ഏ സ്നേഹയെ സിത്ത മാ ബിന്ദിയെ കിയേ മേ ഗീതയ ഒബേ സിത്ത മാ സിത്ത വെൻ കല സിത്തു വെലി സംഗിലി പാലമ ഏ മേ അത വെനന ചകിതയ സിത്ത തനന
1: മുനിക്ക മേ ഗീതേദി സംഗിലി പാലമ കിനന സിത്തുവിലി സംഗിലി പാലമ കിയനകട എതുകട മേ സംഗിലി പാലമ കിയനക ഹമോമ ദന്ന ദയക് നേ മെന്റെ മതക്കുണ കലഹന്ദ നവകഥാവ് പശു ചിത്രപട്ടികട്ടേക്കുട രുക്മിണി ദേവി രംഗപ്പേവ ദെങ് വർത്തമാനി തായ്മത് ചിത്രപട്ടികട്ട നെഗില മാചാര സുരിലാരി രത്നേങ്കി അധ്യക്ഷനേ നൊബോ ദിനക്കും തിരകഥ വേമട നിയമിതായ മേക്കതത് ഹേതുവ വെന്ന മെന്ന മേ സംഗിലി പാലമ ചിത്രപടി അവസാനി തീർന്നേ കറന്നിത് എത്രദിമ തമായി എത്തക്കട്ട മേ സംഗിലി പാലമ വിശാല ഇക്കനെ മുഴു നവകഥാവേ വിചാരിതയാക് വകേ വേണം മുഖത മേ ഇക്കനെ മെഹമ ക്യൂവത്ത് എമ ഏ കഥാനായികയാവുന്ന ജോൺ ജയപാല അരനായക നഗരേട്ട് നൊതുരിൻ തീയന മാ ഒയ മതിൻ വെട്ടില തീയന സംഗിലി പാലമ മതേ തമായി അര മാലനീവ ഹമ്പവെലാ മാലനീവ ഹോയാകാണ്ട് ബെറുവ യാനക്കോട്ട ഗമട്ട യാനക്കോട്ട അന്ധ ഹമ്പവെലാ ഹോയാകാണ് ഈലങ്ങട്ട് മേ സബരഗമോ മധ്യമേന പലാ ദക്കമ സാരവത് കരമീൻ ഗംപൊല ഉടുവെല്ലേ ഗലായന അസുപിനി എല്ല ദടി ബയം സഹിത അരനായക പ്രദേശേട്ട ഗലായവില്ല മാ ഒയക്കിന നമ ലബല മാവനെല്ല റമുക്കന ഹരഹ ഗമൻ കര മീഗമോ കൊച്ചിക്കടിയ പ്രദേശേ തമായി മൂത്തട വെട്ടേന്നെ W.A. Silva കലഹന നവകഥാവേദി കഥാനായികാവെച്ച മാലിനിയെ വെസിന് നിക്കിരിയാണ് ഗമ നിർമ്മാണ കറാന്നെ മെന്ന മേ മാവോയ അസലത്തിന് അരനായക കടമണ്ഡിയേട്ട് നൊതുരു ഗമക് വിധിയട്ട് എഹി സന്ദഹാൻ വെന വിധിയട്ട് അരനായക കടമണ്ഡിയെ സിട്ട നിക്കിരിയാണ് ഗമട്ട യാതു വെന്നെ മെന്ന മേ മാവോയ ഹരഹാ തിബിന് സംഗിലി പാലമേ സംഗിലി പാലമത് ലേസി പാലമ നെമേ മേഹ തന്നെ സിറ്റുവിലി സംഗിലി പാലം മേ സിറ്റുവിലി സംഗിലി പാലം എഹമിട്ട് വേട്ടനോനെ അപ്പേ ഹിതത് എഹമയ സിറ്റുവിലിത് എഹമയ ഓന് ദിനാങ്ക ഹിത വേങ്കല തീന മേ സിറ്റുവിലി മെഹമ വേണ്ട പുളുവാ മേമ വേണ്ട പുളുവാ അര അപ്പി ഇസുരു ചാമരകെ കവിയ വകേ അപ്പി അപ്പിത് എക്ക സാക്ഷാവേദി സംവാദേദി ഹബൈ ദെൻ ഗുട പ്രശ്ന തീന എങ്ക സമബര കര എന്നേ കോമദ് ഹമനാ വിടാദരേ കുളാട്ടു ദേ കുണാട്ടു അഹമ്മണവ മേ കുണാട്ടുവട്ട് ലക്കലേ കുണാട്ടുവത്ത് എക്കിന് പ്രശ്ന ഗട്ടലു സിത്തുവില മഹാ ഗുണക് കവില്ല ഒട്ട് കെലിൻ ഹിട്ടകാണ്ട വിധിഹക് നെ എദ്ദകന വെട്ടുണ ഓ ഹിതനവ മങ് എദ്ദകന വെണ്ടട്ട് കമക് നെ ഹബൈ വെട്ടിണ്ണോനെ ഒബെഗി സെനിഹസിയ ദിയ സുലിയ സിരവില ഒബെഗി ആദരയേട്ട് ഹിരവെണവന മട്ട കമക് നെ ഹബൈ മട്ട വെലാ തീന്നി എത്തെന്റെ യാവാഗണ്ണത് എത്തെന്റെ യാഗണ്ണത് അവസാനേ ദൊക് കിയന ദേ തമായി ദേശ പിയാകിന മം പിയവര മെന്നാ ഒബമ അത്തെങ്കിലി ഹമൂ വികസിക്കിന അത്തെങ്കില്ല ഓ ഭയം ഞാൻ മേ അത്ത അല്ലകണ് അപ്പ സിത്വേങ്കല പാലം വിതുന മേ സിത്വിലി സംഗിലി പാലമൊക്കെയാണ് അപ്പി അപ്പെ ഏത്തരവണ്ട് ബിഹിവന സമാജ ആർത്ഥിക സാംസ്കൃതിക ദേവാൽ വെണ്ണ പുളുവാ ഏവാ തുലിങ് അപ്പട്ടേടെ ദൃഷ്ടിവാദ തീയനവാണി അപ്പി വെണത്താകമൊക്കെ എനിക്കൊക്കെ പ്രേമയും ബന്ധുനും മുഖത വേണ്ണി ആഗമ ഹൊന്നനേ ഏകുള്ള ഹൊന്നനേ ജാതിയൊക്കെ ബന്ധുനോത് മുഖത വേണ്ടി മെന്ന മേ പൊടിക്കാളിന് അപ്പേ ഹിത്വലട്ട് അവില്ല തീന മേ വകേ ഹെങ്കീം തമായി മേ സംഗിലി പാലം ആദാണ് ഇവ ഹേല വേണവ എത്തുകൊട് തവയ്ക്കിനക്കി നയാനെ ഹെമ ഹിതാണ്ടിപ്പാ ദൻ ജാതി ആഗമ ഗണം കണ്ണോധികം ഒന്നാപ്പി കമത്തി വേണു ഇട്ട് പശ് ഗെവാൽ വെല്ലിങ്കിട പീട്ട ജാതിയൊക്കെയാക്കണം ഹിതാണ്ടവത്തെ പാക്കോത് ആയാണിപ്പത്തരവ്
2: കപല ഗംഗേ മൂന്നു
1: മെന്ന മേ സിതിവിലി സംഗിലി പാലം അപ്പി ഹദാകണ അപ്പി നടത്തു കറാന്നേ അന്നേക്കപ്പി മതക തിയാകണ അനിത്തായ ദിന പൂഞ്ചി പൂഞ്ചി ലണു കെരളി വലി അപ്പി മേക്ക് തവ തതിങ്ങട്ട ഗാകണം അവസാനം അപ്പിട്ട് മേക്ക് കടാകണ്ണ ബരി വരുമ അന്നേ അവസ്ഥാവലതി അപ്പി എത്തട്ട് മാത്രേ കരണ മിനുസു അപ്പേ ലങ്ങി അപ്പിമ നെതി കര ഗണ്ണവ അപ്പിമ ഹദാകത്ത് പാലമേ ദുരസ്കരങ്ങി